0: ശ്രീ എൻ എസ് കല്യാണരാമൻ അപ്പൻ മൃദംഗം ലൈവിന്യാസം കാ സമാപൻ സങ്കീർണ ചാപ്പു താൾ സേ കർ രഹാ ഹേ.
1: ശ്രീ എൻ എസ് കല്യാണരാമൻ കൺക്ലൂഡ്സ് ഹിസ് ലയ വിന്യാസം ഓൺ മൃദംഗം വിത്ത് സങ്കീർണ ചാപ്പുതാളം.